തുടർന്ന് സംഗമത്തിലെ രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവർണിയൻ വഴി വന്ന വേറെ